0: എതേ ഗൊതക്ക കന്തക്കുറും ദൂക്കൊല്ലുമ ഖലേഫാനുക നമാദു ഖലേഫാന അമുർക്കുറനീ തോയെ ഹമകഷറും ഖലേഫാനി ഖെത്തെരി വിഷ്ണുഫുളു ഫുരിഹമ ബേഖലിക്കീമുവെ അതെ ഇമ്മരിങ്ങത്തെരെ ഇബുണു അബ്ബാസ ഇബുണു ജരീറ അതെ മിഫാദ് മിഫാദ് ബേഖലു മിദാളുവാകത്തുക മൈ അള്ളാഹുഗെ അദുവും എ ഖലേഫാന എഹെൻ ദെന്നവി എ ഖലേഫാന മലാമായി കുറുമോകത്തും
1: ഷെയ്ഖ് അഹമ്മദ് അബ്ദുൽ കരീം
2: അതെ ഷുഐബ് അലൈഹിസ്സലാമുഗെ ഖൗമുഗെ മീഹുണ്ണക്കീവെസ് എഹെങ് നബി ബേക്കലുങ്ങെ കൗമുഗെ മീഹുണ്ണക്കെ എഫദാ ഇക്കലേഗഫാണ ഫുറസ്സാറക്കോ ഇക്കലേഗഫാണ തഫാത്തു ഉന്തകൂത്തക്കോ അത് ഇക്കലേഗഫാണു ഗെ ദാവത്ത ഹുറസ് അളങ് വറഗിന മസക്കെത്ത കെ കൊഫാ ബൈക്കൻ കീർത് കുർവാനു അളുഗുൾമെന്ന എങ്കെ അളുഗുൾമെങ്കെ മാ റസൂല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗെ കൗമുഗെ മീഹും ഇക്കലേഗഫാണക്കി ദൊഗുവരിയക്കെ സിഹുർവരിയക്കെ കിയാ അതി ഇക്കലേഗഫാണു ദാവത്ത് ഫത്രമു ഫത്രുവമു വടാഗിനവാ ഇരു മഗുമതീഗ എഹെ മീഹും ഇക്കലേഗഫാണുഗെ അരിഹ അയനു ദിനുമ മക്കാഗ മുഷ്രിഖും മസേ കുരിഫദ ഷുഐബ് അലൈഹിസ്സലാമുഗെ കൗമുഗെ മീഹും വെസ് ഷുഐബ്ഗെ ഫാണക്കി ദൊഗുവരിയക്കമ സിഹുർവരിയക്കമ ബുണെ ഇക്കലേഗഫാണ കൗമുഗെ റയ്യിത്തുന്ന ബദ്ദൽവിയ നുദിനുമ ഗിനഗുണ മസക്കെത്തൈ കൊഫവാക്കൻ കിരിത് കുർവാനു അളുഗുണമെന്ന എങ്കെ മികത്തും അൽ ആറാഫ് സൂറത്തുഗെ അഡ്യ ഹവണ ആയത്തുക അള്ളാഹു വഹീ കുറവാഫവേ ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين ميايتك الله أنقوا فيواني أدي ميهن بردك فير مشاء الله تدمغ نوت دين قبولك إيمان وميهن أمغن اكبا كرمشاء എമകക്കി ബാത്തിൽ സീതാണു മകിക്കമ ഹെതുമ മകുതവുക ത്യബാമീഹുന്നു തിബേശെ അതി ത്യബാമീഹുണ്ണി മധുബയക്കമുക വണിക്കോ ത്യബാമീഹു ഗിനകുരവിക്കം ഹദാൻ കുറാശെ അതി ഫസാദ കുറാ മീഹുങ്കെ നിമും ഹുരി കിഹിനെക്ക ത്യബാമീഹു ബല ഇബ്രല്ലിബിഗണ്ണാശെ മി ആയതുഗെ തഫ്സീറുക അശോകാണി വിദാൾവണി അസ്സിറാത്തുഗെ മാനേക്കി മഗു കമ അതി എയ് എഗമാനേക്കി മഗുഗ ത്യബാമീഹു നുതിബേശെ മീസ്തകുണ്ട മീസ്തകു മഗുഫുരദ്ദുമ നുവത മീസ്തകുണ്ട ഷുഐബ്ഗ ഫാന ബദ്ദൽകോ രംഗളുഗൊയ് ഹോദും മനാ കുറുമ അതി എക്കലേ ഫാനക്കി ഇൻസാനിക്കമ എമിഹു ബുണഫവത്തി മമ്മെ കഹല ഇൻസാനക്കെ കലേഗ ഫാണക്കി വെസ് എമ കലേഗ ഫാണു തി എഹ നബി ബേഖലെന്ന ഹർമെങ്കെ തിരേക്കും ഇൻസാനുങ്കെ തിരേൻ കലേഗ ഫാണു വടാഗണ്ണവൻ വിക്കി വെവരഗിന നബി ബേഖലും കൗമുഗ മീഹും എ ബേഖലുണ്ണ ഹുജ്ജത്തെ ഗൊത്തുക എമിഹും എ ബേഖലുണ്ണ ജദൽ കുറുമു ഗൊത്തും ദക്ക വാഹക്കെ ഈ കലേഗ ഫാണക്കി സഹർമിൻ കാല മീഹക്കെ കലേഗ ഫാണു ഹർമിന്നക്കെ ഗൊത്ത കാബോയ് ദിരി ഒളും ഒളുവമും ഗെന്തവ ബേക്കലക്കെ എഹമ നബി ബേക്കല വെജ്ജ എമുന ഹീവണി വെവടാനുവഞ്ചഹനി മലായക്കെ ബേക്കലുങ്ങെ തെരേങ്കമ നോണി അള്ളാഹു ഒടും ഫൊണുവ ബേക്കലെ ഗൊത്തുക വാഞ്ചഹനക്കമ എമിഹുണ ഹീവണി അതി ഷുഐബ് ഫാണു കൗമുഗ മീഹും എഹെൻ നബി ബേക്കലുങ്ങെ കൗമുഗ മീഹുണ്ണക്കെ എഫദ ഉടും അസാബ് ഫുണുവുമ എമിഹും വെസ് എദിഫവേ അതി അസാബ് കലേഗ ഫാണക്കി തെദുരിക്കമ വാണമ ഉടും നിക്കം അസാബ് ഗനസ് ബലാഷെ എഹെൻ എ കലേഗ ഫാണ എമിഹും വെസ് ദണ്ണവാഫവേ മികത്തും അശ്വാരാ സൂറത്തുഗെ അള്ളാഹു സുബ്ഹാനഹു വതആല വഹി കുറവാഫവേ ഖാലു ഇന്നമ അന്ത മിനൽ മുസഹറീൻ എമിഹും ദെന്നവിയെ കലേഗ ഫാണക്കി സിഹുറു ജെഹി എബഹി ബുദ്ധി ഗോസ്വെഫാവ മീഹുങ്കി തിരയിൻ മീഹെക്കൻ കഷവരെ അതി അണി ആയത്തുക വണി വമ അന്ത ഇല്ല ബഷറും മിസ്ലുന വ ഇൻ നുക ലമിനൽ കാദിബീൻ അഹരമിൻ കാല ഇൻസാനിക്കമുക മെനുവി കലേഗി ഫാനു നുവേ അഹരമിന ഹീവണി കലേഗി ഫാനു ദൊഗുവരിങ്കി തിരയിൻ വാക്കമഷെ എയാ ജഹുനു ആയത്തുക അംഗവാഫ് വണി ഫ അസ്കിത് അലൈന കിസഫ മിന സമായി ഇൻ കുന്ത മിന സാദിഖീൻ കലേഗി ഫാനു തെതുവരിങ്കി തിരയിൻ വാണമ അഹർമിങ്ങെ മച്ച ഉടും തങ്ങടെ വട്ടാലവ്വാഷെ മിഹിരി എമീഹുങ്ങെ എമീഹുങ്ങെ നുക്കിയമന്തരി കമുഗെ ഇന്തിഹ അത് എമീഹു എക്കലേഗ ഫാണക്കി മൊയക്കെ ദൊഗുവരിയക്കെ സിഹുർവരിയക്കെ അത് എക്കലേഗ ഫാണു കി അഹർമിക്കാല ഇൻസാനക്കെ ബുണെ എക്കലേഗ ഫാണ ഫുറസ്സാറക്കോ അത് എവറും വെസ് നുഫുദിഗെ എം എ ഫഹും അള്ളാഹു കുളതും വന്തക്കമ വെസ് എമീഹും ജദൽ കുറം ഫെഷി അള്ളാഹുഗെ അസാബ് ഉടും തങ്ങളെ നിക്കം വട്ടാല ബലാഷെ ഈ കലേഗ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുകമ്മായകു
0: എക്കുവെരുകമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയ്യതുന്നായകു രയ്യതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്